ആകാശവാണി ആദിലാബാദ് 100.2 എഫ് എം മനസ്സു നിന്ന സമയം 7:15 ദാട്ടി 16 സെക്കൻഡ്.